കനവില്ലെ അന്താകില്ല സുളിനിഞ്ചു അന്താകില്ല കുഞ്ഞിമയ ചന്ദ്ര നിന്നാകെ ചന്ദ്രില്ല നിജവന്നേ നുടിവേ കേളം നിന മുൻപേ യാര.